0: ಕಣ್ಣ ಬಾಬು ಕಲ್ಲಂಕಬಣವಿಲ್ಲ ಅದು ಸುಮತಿ
1: ಕೇಟದ ಪಿ ತಮಿಳರಸಿ ಎಸ್ಪಿಟಿ ಫಿಲ್ಮ್ಸ್ ವಳಂಗಿಯ ಅಣ್ಣಕ್ಕಿಲಿ ತೆರೆಪಡ ಒಳಚಿತ್ತಿರಂ ഇതിൽ നടത്തുള്ളവർക്ക് ശിവകുമാർ, സുജാത, ശ്രീകാന്ത്, എസ് എൻ ലക്ഷ്മി, പടാപട് ജയലക്ഷ്മി, തേങ്കായ് ശ്രീനിവാസൻ, വെണ്ണിരടൈ മൂർത്തി ആകിയോരുടൻ പലർ. ഇസൈ ഇളയരാജ. തിരക്കഥ വസനം പഞ്ചു അരുണാചലം. ഇയക്കം ദേവരാജ് മോഹൻ.